0: ഏ കൊടുക്കു ഫാത്ത ജയിലമ്മ ആറുമി ഹാ കാരി ഗതിമേ മിഹ ഉണ്ടുകുവാണ് ഏനാ ചാ പിന്നം പണു ഫെണ്ണ ഹിസാബേ കണ്ടിപ്പം വാണി
1: ആ കൊപ്പാ മിതാ ഹുണ ഡസ്റ്റ്ബിൻ എഹരിതോ മിവിസ് ഡസ്റ്റ്ബിൻ കണ്ണുലാം വാണി
2: Nur die Ecke Megahertz, die wir hier finden.

0: ഫർഹാദ് അടു ദിവഹി എഫ് എം ദിവഹി നായകു.
1: Nur die Ecke Megahertz, die wir hier fangen.

അതി ഹമകശ്വരം എ ഷൈത്വാനു മീസകും തെതുമകും എക്കിബാകുരുതെ അതി എവരെ ഹീ കുരണി എവരെ വനി തെതുമകു ലിബിഫാകം വേ.

ഹമകശ്വറും തിമൻ റസ്കലാങ്കെ ആയത്തക്കായ ഫിറുഔനായി ഏനാകെ കൗമുകെ ബൊടുങ്കെ ഗാഥ തിമൻ റസ്കലാങ്കെ മൂസാകെ ഫാനു ഫുനുവീമെ ഫഹെ എക്കലേഗ് ഫാനു വിദാളുവി ഹമകശ്വറും തിമൻ കലേഗ് ഫാനി ആലം തൗഗെ വെരി റസ്കലാങ്കെ ഫുനുവി റസൂലകീമെ.